0: പെണ്ണുമില്ലേ, രാവിലെ നേരത്തെ 4 മണിക്കെല്ലാം എണീച്ചില്ലേ, കുളിക്കാൻ മാത്രം പോകും.
1: എവിടെ പോയിട്ട് കൊള്ളണ്ടായിരുന്നു?
0: അവിടുന്ന് വലിയ കുറച്ച് ദൂരമുണ്ട്, കുളത്തിൽ എല്ലാവരും പോയി കുളിച്ച് അവരൊക്കെ കഴിഞ്ഞിട്ടില്ലേ, അവിടെ പ്രസാദമൊക്കെ തരും അമ്പലത്തിൽ, അതൊക്കെ തിന്നിട്ടില്ലേ, അതിന് വേണ്ടിട്ടാ പോവാ, കുളിക്കാൻ വേണ്ടിയല്ല പോവാ ഞങ്ങള്. ഞങ്ങൾ വീട്ടിലെ അടുത്ത വീട്ടിലുള്ള കുട്ടികളൊക്കെ അങ്ങനെ കുട്ടി ഉണ്ടാക്കും. ഒരു 10 മുപ്പത് ആൾ ഇവിടെ പാട്ടുപാടി കൈവ തട്ടില്ലേ, കുറെ ദൂരം പോകും
2: കുട്ടികൾ പൊട്ടും.